പത്തഞ്ചായ അഷ്ടപതി ദസ് വസ്തുലെ പാച്ച പാവ ഏക് വസ്തുക്കാൻ ബിഖോട്ട് ഗവാവ ഏക് ബിനാ ദേ ദസ് ബി ഹെർലെ തോ മുടാ കഹോ കഹ കരേ.